ആയിട്ട് എണ്ണം. ഈ 10 മുൻപ് എന്തോ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. കുസൃതി ചോദ്യമാണ്. അപ്പൊ ആ വഴിക്ക് എന്നെ ചിന്തിക്കുക. 10 മുമ്പ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവരെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് ചേർത്ത് വെച്ചിട്ട് അയക്കുക. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരവായിക്കുന്നവര് കാത്തിരിക്കുന്നത് അടിപൊളി ബക്രീദ് സമ്മാനങ്ങളാണ് കേട്ടോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടെ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാവരും കേർലി ഹെയർസിൻ്റെ പിന്നാലെയാണ്. കേർലി ഹെയറിന് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ പാർലറിലൊക്കെ പോയിട്ട് ചെയ്യാനായിട്ട് ഒരു മടിയില്ലാത്തവരാണ് നമ്മളെല്ലാവരും അല്ലേ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, മുടിയൊക്കെ ചുരുട്ടിക്കഴിഞ്ഞാൽ ഒരു കേർലി ഹെയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ മുടിക്ക് നല്ല പോലെ വോളിയം തോന്നിക്കും എന്നുള്ളത് തന്നെയാണ്. എത്ര നീളമുള്ള മുടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലർക്കും ഇഷ്ടം ആ നാച്ചുറൽ ആയിട്ട് കിടക്കുന്ന ചുരുണ്ട മുടിയാണ്. ഒരിടയ്ക്ക് സ്ട്രെയിറ്റൻ ചെയ്യാനും സ്മൂത്തൻ ചെയ്യാനും ആയിട്ട് പാർലറുകൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ കേൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർലറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കേളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയവും അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പെൻസൊക്കെ ആലോചിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മടിച്ചു നിൽക്കുന്ന ഒരു ഇഷ്ടം പോലെ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് മുടി ചുരുട്ടാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഹെയർ കേളിംഗ് പ്രൊഡക്റ്റുകളും ടൂളുകളും ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർജെ അഞ്ജലി.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഹെയർ കേളേഴ്സിന്റെ കാര്യമാണ് അല്ലെങ്കിൽ ഹെയർ കേളിങ്ങിന്റെ കാര്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. ഹെയർ കേളർ, കേളിംഗ് റോഡ്, ഹീറ്റ്ലെസ് കേളർ റിബൺ, കേളർ ക്രീം, അങ്ങനെ തുടങ്ങിയിട്ട് കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം പ്രൊഡക്ട്സ് ആണ്. പ്രത്യേകിച്ച് ഹീറ്റ്ലെസ് കേളിംഗ് സെറ്റുകൾക്ക് ഇപ്പൊ വലിയ ഡിമാൻഡാണ്. കാരണം മുടിക്കധികം ഡാമേജ് ഒന്നും വരുത്താണ്ട് സോഫ്റ്റ് ആയിട്ട് മുടി അങ്ങോട്ട് ചുരുണ്ട് കിട്ടുകയും ചെയ്യും. അധികം ഹെയർ ഒന്നും ഇല്ലാത്തവർക്ക് നല്ല തിക്ക് ഹെയർ ആയിട്ട് തോന്നിക്കുകയും ചെയ്യും. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന മുടിയേക്കാളും കേളി ഹെയറിന്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോട്ടോസിലായാലും റീലുകളിലായാലും അത്രമാത്രം അട്രാക്റ്റീവ് ആയിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കാനായിട്ട് കാരണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ലൂസ് വേവ്സ് മുതൽ ടൈറ്റ് ആയിട്ടുള്ള കേളുകൾ വരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഓൺലൈനിൽ നമുക്ക് ഈ കിട്ടുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യുമ്പോഴത്തെ ഗുണം. ശരിയായിട്ടുള്ള ഹെയർ സിറോം, കേളർ ക്രീമും ഉപയോഗിച്ചു കഴിഞ്ഞാല് മുടി ചുരുണ്ടിരിക്കുന്നത് എത്ര സമയം വരെ നിലനിർത്താൻ പറ്റും എന്നുള്ളതും ഫ്രിസിനെസ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. എങ്കിലും ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം RJ.

ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പിന്നാലെ പോകുന്ന ഹെയർ കേളിങ്ങിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ഞാൻ ആർജി അഞ്ജലിയാണ്. ഹീറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കേളിംഗ് മെഷീനുകൾ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡ്രൈ ആവാനും ഡാമേജ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുകയും വേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഹീറ്റ് ഇല്ലാണ്ട് രാത്രി മുടി റോളാക്കി വെച്ചിട്ട് രാവിലെ തുറക്കുമ്പോൾ ലഭിക്കുന്ന ഒരു നാച്ചുറൽ കേളുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ വീട്ടിൽ തന്നെ സ്റ്റൈലിഷ് മേക്ക് ഓവർ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കേർലി ഹെയർ ട്രെൻഡ് ഇപ്പൊ ഫേവറേറ്റ് ഓപ്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് മുടി ചുരുണ്ടതാക്കാൻ വേണ്ടിട്ടേ കുറെ അധികം പ്രൊഡക്ട്സ് വിപണിയിൽ ലഭ്യമാണ്. കുറഞ്ഞ ചെലവില് വിശ്വസനീയമായിട്ടുള്ള പ്രൊഡക്റ്റുകളും ഓൺലൈനിൽ നിന്ന് നമുക്ക് വാങ്ങാനായിട്ടും കിട്ടുന്നുണ്ട്. സോ എപ്പോഴും കൃത്യമായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളും നോക്കിയിട്ട് വേണം പ്രൊഡക്ട്സ് വാങ്ങാൻ. പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ അതിനകത്തെ കണ്ടന്റ് നമ്മുടെ ഹെയറിന് പറ്റിയതാണോ, നമ്മുടെ സ്കിന്നിന് ഇഷ്യൂ ഉണ്ടാക്കുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാനും. ബിക്കോസ് നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് നമ്മുടെ ഹെയറിന് തന്നെ മൊത്തത്തില് ഡാമേജ് ആക്കി കളയും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഡ്രസ് മാത്രം സ്റ്റൈലിഷ് ആയ മതി എന്നുള്ളൊരു കാലൊക്കെ കഴിഞ്ഞു അല്ലേ. ഇന്നിപ്പോ ദാ ലുക്കിനെ പൂർണ്ണമാക്കുന്നത് അതിന്റെ ഒപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബാഗുകളും വാലറ്റ്സും ആക്സസറീസും ഒക്കെയാണ്. ഓഫീസ് ലുക്ക് ആണെന്നുവെച്ചാലും കോളേജ് സ്റ്റൈൽ ആയാലും ട്രാവൽ ഫാഷൻ ആയാലും ഇന്ന് നമ്മൾ ലേഡീസിന്റെ ഔട്ട്ഫിറ്റിന് ചേരുന്ന ബാഗുകൾ തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ഓൺലൈൻ ഷോപ്പിംഗിലാണെങ്കിലോ ഇന്ന് ട്രെൻഡിനനുസരിച്ചിട്ട് നിരവധി വെറൈറ്റീസ് അവൈലബിൾ ആണ്. മിനിമൽ സ്റ്റൈൽ മുതൽ ജെൻസി ടച്ചുള്ള ഡിസൈൻസ് വരെ ഇന്നത്തെ നമ്മളെ ലേഡീസിന്റെ ഫാഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബാഗുകളും ആക്സസറീസിന്റെ ഒക്കെ കാര്യമായിരുന്നു അല്ലേ. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണേ. പേൾ വർക്ക് ചെയ്ത ബാഗുകൾക്കാണ് കേട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. വെള്ള മുത്തുകൾ ചേർത്ത് മിനി ഹാൻഡ് ബാഗുകളും ക്ലച്ച് മോഡലുകളും വെഡിങ് ലുക്കുകൾക്ക് അത്രമാത്രം എലഗന്റ് ഫിനിഷ് നൽകുന്നു എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. സാരിക്കാണെങ്കിലും ഗൗണിനാണെങ്കിലും ലെഹങ്കയ്ക്കാണെങ്കിലും ഇന്ത്യയ്ക്ക് ഒപ്പം ഇത്തരം ബാഗുകൾ കൂടുതലായിട്ട് ഭംഗി നൽകുന്നതുകൊണ്ട് തന്നെ ബ്രൈഡൽ ഫാഷനിലും ഇതിനൊക്കെ വലിയ ഡിമാൻഡാണ്. ഒറിജിനൽ പേളുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ലക്ഷങ്ങൾ വിലയുള്ള ബാഗുകളും ഇപ്പോൾ ദാ ആഡംബരത്തിന്റെ ഒരു ബാക്കി പത്രം അല്ലെങ്കിൽ ആഡംബരത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞൊരു ബാഗിന്റെ ക്രേസ് ഉണ്ടെന്നുണ്ടെങ്കിലേ ഇനി വരാൻ പോകുന്ന കഥകൾ കൂടി കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടും കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകൾ ഉയർത്തി വീണ്ടും ഒരു പെരുന്നാൾ. ഏവർക്കും മൈ റേഡിയോ 90 FM ന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.

Once again, welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. ലൈറ്റിലൊക്കെ തിളങ്ങുന്ന ക്രിസ്റ്റൽ സ്റ്റോൺ ഒക്കെ പതിപ്പിച്ചിട്ടുള്ള ബാഗുകൾ ഉണ്ടെങ്കിൽ നല്ല രസമാണല്ലേ. പാർട്ടി ഫാഷനിലെ പുതിയ ഹിറ്റാണ് കേട്ടോ ഇത്. ചെറുതാണെങ്കിലും മുഴുവൻ ലുക്കിനെയും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇത്തരം ഡിസൈൻസ്. പ്രത്യേകിച്ച് സിൽവർ, റോസ് ഗോൾഡ്, ബ്ലാക്ക് സ്റ്റോൺ വർക്കുകളുള്ള ബാഗുകളാണ് നമ്മളെ ലേഡീസിന്റെ ഇടയിൽ അത്രയും പോപ്പുലാരിറ്റി കൈവരിച്ചിട്ടുള്ളത്. അതിന്റെ പോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറിയും ലേസ് ഡിസൈനുകൾക്കോ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാഗുകളും എത്തിങ് ഫാഷനിൽ വലിയൊരു സ്ഥാനം പിടിച്ചെടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ ഔട്ട്ഫിറ്റുകളുടെ കൂടെ ഇത്തരം ബാഗുകൾ ഒരു ക്ലാസിക് ലുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കാരണം. ബാഗിനൊക്കെ ക്രീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മോഡലുകളൊക്കെ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

Welcome back and once again, Eid Mubarak, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഈദിന് സ്പെഷ്യലായിട്ട് കുറേയധികം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ. അക്കൂട്ടത്തിൽ ഒരു ഡെസേർട്ട് ഐറ്റം അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ട് ഉള്ള ഒരു പലഹാരമാണ് കിൽസ. ഉച്ചകിൽക്ക് ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. എന്നാൽ സ്വീറ്റ് ഒന്നും ആയിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു മലബാർ വിഭവത്തിന്റെ റെസിപ്പി ദാ പിടിച്ചോളൂ. മൈദയും പഞ്ചസാരയും ഏലക്കാ പൊടിയും ഒരുനുള്ള ഉപ്പും തേങ്ങാപ്പാലും ഒക്കെ കൂടി ചേർത്തിട്ട് കട്ടയില്ലാണ്ട് നല്ലതുപോലെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. ദോശമാവിന്റെ പരിവൊന്നുമില്ല കേട്ടോ, അതിനേക്കാളും കുറച്ചും കൂടി ലൂസ് ആവണേ. ഒരു പാനലിൽ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒക്കെ വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു ബാറ്റർ, അത് ഒഴിച്ചിട്ട് മീഡിയം തീയില് കൈയെടുക്കാണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. മാവ് ഇങ്ങനെ കുറുകി കുറുകി ഇങ്ങനെ വരുമ്പോൾ വശങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരും. ആ സമയത്ത് ഈ വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് വാങ്ങി വയ്ക്കുക. സംഭവം സെറ്റാണ്. തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കഴിച്ചാലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ അലുവയൊക്കെ മാറി നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്നാലും നമ്മുടെ മലബാറുകാരുടെ ഈദിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ഈ കിൽസ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടെ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Hi, hello, once again, welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെ ഇന്നത്തെ SMS question ഇതുവരെയായിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടി ബാക്കിയുണ്ട് അല്ലേ. ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു കുസൃതി ചോദ്യല്ലേ. എന്താ അത്? 10 മുൻപ് എന്തോ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതെന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. 10 മുൻപ് എന്ത് വരുമ്പോഴാണ് നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടത്? കറക്റ്റ് ആയിട്ട് ഉത്തരം ക്ലിക്ക് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ് കേട്ടോ. 9072879090. ഉത്തരം അയക്കുന്ന ഒരു സമയം കൊണ്ട് നമ്മുടെ ക്യൂയിൽ കുറച്ചധികം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ് വെയിറ്റിംഗ് ആണ്. ആ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

Once again, welcome back and very, very, very good afternoon and very happy Bakrid, dear listeners. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. അങ്ങനെ കുറേ വിശേഷങ്ങൾ, അതായത് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും ഒക്കെ ആയിട്ട് മണിക്കൂർ 3 പോയത് അറിഞ്ഞില്ല അല്ലേ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണിയാവാറ. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറേ. എനിക്കാണെങ്കിൽ നല്ല പോലെ വിശക്കുന്നുണ്ട്, അല്ലെങ്കിലും അങ്ങനെയാണ്. നമുക്ക് വിശേഷ ദിവസങ്ങളിൽ വിശപ്പിന്റെ അസ്ഥിത കുറച്ച് കൂടുതലായിരിക്കും. ജാതി മത ഭേദമന്യേ നമ്മളെ കേരളത്തിലെ എല്ലാവരും ആഘോഷിക്കുന്ന വിശേഷങ്ങളാണല്ലേ ഈ ബക്രീദും ഓണവും വിഷുവും റംസാനും ക്രിസ്മസും എല്ലാം. ഇതുപോലെയുള്ള ദിവസങ്ങളെ ശരിക്കും നമുക്ക് എല്ലാവർക്കും അത്രമാത്രം സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ പോവാറുണ്ട്. ഒരിക്കൽ കൂടി എന്റെ എല്ലാ ലിസണേഴ്സിനും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സൗഹൃദത്തിന്റെയും എല്ലാം സ്മരണകൾ ഉയർത്തുന്ന ഈ ഒരു പെരുന്നാൾ ദിനത്തിന്റെ ആശംസകൾ നേരാണ്. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോടുകൂടിയിട്ട് ഞാൻ ഇന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനും എനർജറ്റിക് ആയിട്ടിരിക്കാനും ലവബിൾ ആയിട്ടിരിക്കാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90.9 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്.
1: ലഞ്ച് ബ്രേക്ക്.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90.4. Kate Aranya Kuttu Kuda. Lunch break adichu undu. Njan dei ivide theettundu. Njan ningale sondam marchi Neeraj Sharakiyaanu. Yes, appo perunaalakkiyaanu. Endaana ellarum bhakshana kaichu ushar aayittirikkaano. Innu full ee biryani da vaasanayirunnu. Endu paripaadi undengilum ee biryani nammude menu card kaduthu nokkumbo last vannu nikkunnathu ee biryani laanalle. Ee biryani kathakaleekku kurichu parayumbolaanu ṭo. Inna manasile ippozhum വരുന്നത് നമ്മുടെ ഉസ്താദ് ഹോട്ടൽ സിനിമയില് വാതിലിൽ ആ വാതിലിൽ ആ ഒരു പാട്ടും അതുപോലെ തന്നെ ജനലിൽ നിന്ന് നോക്കുന്ന ആ ഒരു ബിരിയാണി മേക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവിടെ വന്ന് ബിരിയാണി കഴിക്കാറായിട്ട് തോന്നുന്നല്ലേ. ശരിക്കും ഈ ബിരിയാണി എന്ന് പറയുന്നത് തന്നെ ഒരു ഇമോഷൻ ആണ്. യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ബിരിയാണി വിശേഷങ്ങൾക്കിടയില് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു സൈഡിനായിട്ട് അടിപൊളി പാട്ടുകൾ കൂടിയിട്ടും ചെയ്യുന്നുണ്ടോ. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. 2 മാസത്തെ വെക്കേഷൻ അങ്ങനെ കഴിയാനായിട്ട് പോകാണ്. പെരുന്നാളൊക്കെയാണ്, എല്ലാവരും ഒത്തുകൂടുന്ന ലാസ്റ്റത്തെ ഈ ഒരു കലാശക്കൊട്ട് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരിക്കുള്ളൂ അല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? കുറച്ചും കൂടി ഒന്ന് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു വെക്കേഷൻ, അല്ലെങ്കിൽ ഇനി അടുത്ത 2 മാസത്തെ വെക്കേഷൻ ആകാനായിട്ട് ഇങ്ങനെ കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരിക്കും അല്ലേ. എണ്ണാനായിട്ട് തുടങ്ങും ഓരോ ദിവസം. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ആകാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ ഈ ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞാല്. കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ കുട്ടികളോടോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയും, വിദേശത്ത് പ്രവാസി ആയിരിക്കുമ്പോഴൊക്കെ അന്ന് എല്ലാവരും കൂടി കൂടുമ്പോ തറവാട്ടിലേക്ക് കൂടിയിട്ട് എന്തൊരു രസമാണെന്നറിയോ, ഒത്തുകൂടുന്ന ഒരു സമയം. ഇന്നത്തോരോ നിമിഷമാണ് നാളത്തെ നല്ല നല്ല ഓർമ്മകളാകുന്നത്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക. എന്തായാലും കുറച്ചും കൂടി കളറാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

കേട്ടറിഞ്ഞ് കേട്ടുമുട്ടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷേ നിരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത് നമ്മുടെ ലഞ്ച് ബ്രേക്കിൽ. യെസ്, അങ്ങനെ അതേ നമ്മുടെ സമ്മാനത്തിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. എല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം അല്ലേ? യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം, 10 മുൻപ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? 10 മുൻപ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? അപ്പൊ സൂക്ഷിച്ചു നോക്കി ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072878709009 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ മലയാള സിനിമയിലെ യുവത്വത്തിന്റെ നിറവും പ്രണയത്തിന്റെ മാധുര്യവും കോമഡിയുടെ രസവും ഒരുമിച്ച് ചേർന്നൊരു ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത്. ഏതാണെന്നല്ലേ, ശരത് ഹരിദാസ് സംവിധാനം ചെയ്ത 2014 റിലീസായ സലാല മൊബൈൽസ് എന്ന മൂവിയെ കുറിച്ചാണ്. നമ്മുടെ ഡി ക്യു അഫ്സലായി വന്ന മൂവി, അതുപോലെ തന്നെ നസ്രിയുടെ ആ ഒരു കൂട്ടുകെട്ട് ഈ ഒരു സിനിമയിൽ എടുത്തു പറയണല്ലേ. മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത് സ്വന്തം മൊബൈൽ ഷോപ്പ് തുടങ്ങാനും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും സ്വപ്നം കാണുന്നൊരു സാധാരണക്കാരുടെ കഥയാണ്. അങ്ങനെ അവന്റെ ജീവിതത്തിലേക്ക് നസ്രിയ നസീം അവതരിപ്പിക്കുന്ന ഷഹാന എത്തുന്നതോടെയാണല്ലേ കഥയുടെ പുതിയ വഴിത്തിരിവുകൾ. ഏതായാലും ഈ ഒരു കഥയിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുള്ള പാടുകളുടെ നിറമായിട്ടുണ്ട്, പാടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും നീരജ് ജാനകിയാണ്.

canal, canal.

ത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകൾ ഉയർത്തി വീണ്ടും ഒരു പെരുന്നാൾ. ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സലാല മൊബൈൽ ഒരു മൂവിയിലേക്ക് വരുമ്പോ മൊബൈൽ ഫോൺ എനിക്ക് തോന്നുന്നു ആർക്കും ഇതില്ലാതെ ഇപ്പൊ ജീവിക്കാൻ പറ്റില്ലല്ലേ. എണീക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയും ഇപ്പൊ മൊബൈൽ ഫോണിലാണ്, ഇൻക്ലൂഡിംഗ് വി. ഒരു ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും നമ്മുടെ കഥയിലേക്ക് വരുമ്പോ മൊബൈൽ ടെക്നോളജിയും യുവജനങ്ങളുടെ ജീവിത ശൈലിയും പശ്ചാത്തലമാക്കിയിട്ടുള്ള കഥ പറയുന്ന ഈ ഒരു ചിത്രം കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണല്ലോ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഗോപി സുന്ദറിന്റെ സംഗീതവും മനോഹരമായ ഗാനങ്ങളും സിനിമയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഇന്നും ശ്രദ്ധേയമാണല്ലേ. സൗഹൃദം, സ്വപ്നം, പ്രണയം, ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ, ഇതെല്ലാം ലളിതമായും രസകരമായും അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് സല്ലാല മൊബൈൽസ്. എന്തായാലും ആ ഒരു മൂവിയിലേക്ക് വരുമ്പോ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് പറയാനായിട്ട്. എന്തായാലും നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാടുകൾക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സലാല മൊബൈൽ സൗര മൊബൈലിലേക്ക് വരുമ്പോ ബേസിക്കലി ഇതിൽ പറയുന്നത് മൊബൈൽ ഫോണുകളുടെ പുതിയ ടെക്നോളജി ഒക്കെ വലിയ താല്പര്യമുള്ള അഫ്സല് സ്വന്തമായിട്ടൊരു മൊബൈൽ ഷോപ്പ് ആരംഭിക്കുകയാണ്. അതിൽ വിജയിക്കണമെന്ന് സ്വപ്നം കാണുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ജോലിയിലേക്ക് കയറുമ്പോൾ എനിക്കതിൽ ഉയർന്നു കാണണം എന്നൊരു ആഗ്രഹങ്ങളൊക്കെ ആർക്കാണില്ലാത്ത. അങ്ങനെ അവന്റെ ലൈഫ് പോകുമ്പോഴാണ് അവിടെ ഷഹാനയുടെ എൻട്രി. അവർ തമ്മിലുള്ള സൗഹൃദം പിന്നീട് പ്രണയമായി മാറുന്നുണ്ട്. അവരുടെ സംഭാഷണങ്ങളും ചെറിയ തർക്കങ്ങളും തമാശകളും സിനിമയെ വളരെ രസകരമാക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരാളുടെ ലൈഫ് കാണുന്ന പോലെയാണ്. ആൻഡ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റബിൾ ആണ്. ഇപ്പൊ ആഗ്രഹങ്ങളായാലും സൗഹൃദങ്ങളായാലും വളരെ കുറേ ഉണ്ടല്ലേ. യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സലാല മൊബൈൽസ് മൂവിയിലേക്ക് വരുമ്പോൾ സ്വപ്നങ്ങൾ പിന്തുടരാൻ ആത്മവിശ്വാസവും സത്യസന്ധതയും ആവശ്യമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ജീവിതത്തിൽ എത്ര തടസ്സങ്ങൾ വന്നാലും നമ്മൾ പരിശ്രമിക്കുക, അതുപോലെ തന്നെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുമെന്ന് ചിത്രത്തിൽ പറയുന്നുണ്ട്. കൂടാതെ യഥാർത്ഥ പ്രണയവും നല്ല ബന്ധങ്ങളും ജീവിതത്തെ സന്തോഷകരമാക്കുമെന്ന് സിനിമ കാണിക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അഫ്സലും ഷഹാനയും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നു. അതുപോലെ തന്നെ അഫ്സൽ തന്റെ സത്യസന്ധതയും പ്രണയവും തെളിയിക്കുന്നു. അവസാനത്തിൽ അവരുടെ ബന്ധം കൂടുതൽ ശക്തമാകുകയും അഫ്സലിന് ജീവിത സ്വപ്നങ്ങൾക്കും പുതിയ പ്രതീക്ഷയൊക്കെ ലഭിക്കുകയാണല്ലേ. ശരിക്കും പറഞ്ഞാല് ചിരിയും സന്തോഷവും പ്രണയവും ചേർന്നൊരു ഫീൽ ഗുഡ് മൂവിയാണ് സലാല മൊബൈൽസ്. ഒപ്പം എടുത്തു പറയേണ്ടതാണ് ഓരോ സിനിമയിലെ പാട്ടുകൾ. ഗോപി സുന്ദറിന്റെ ഒരു ഗാനങ്ങൾ ഈ ഒരു സിനിമയെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ടല്ലേ. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലജു ബ്രേക്കിൽ അർഷ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ശേഷം കേട്ടുമുട്ടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മറിച്ചു നിറച്ച് ചനക്കിയാണ് ലഞ്ച് ബ്രേക്കിൽ.
1: ഞാൻ ആലോചിക്കായിരുന്നു നിങ്ങൾക്കൊരു കുട്ടി ടാസ്ക് തന്നാലോ എന്ന്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയത് തന്നെ അതിൽ നിന്ന് തന്നെ പിടിക്കാല്ലേ, നമ്മള് ബിരിയാണി കഥകളെയൊക്കെ കുറിച്ചാണ് തുടങ്ങിയത്. ഈ ബിരിയാണിയെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ ഒരുപാട് സിനിമകളാണ് പ്ലേ ആയത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ടാവും ഇപ്പൊ ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിക്കുന്നതും ആ ഒരു ബിരിയാണി ഡിഷസിനെ കുറിച്ച് പറയുന്നതും കുക്ക് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് മൂവീസ് അല്ലേ. ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലും ഒരു മൂവി വന്നിട്ടുണ്ടാവും. ഇവിടെ ഒരു മൂവി അല്ല, ഏറ്റവും കൂടുതൽ മൂവീസ് ബിരിയാണി കഥകളുമായിട്ട് ഏറ്റവും കൂടുതൽ മൂവീസ് ആരാണ് അയക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതെന്തായാലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യൂ. എന്തായാലും അതൊക്കെ നോക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ഉള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കേറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകൾ ഉയർത്തി വീണ്ടും ഒരു പെരുന്നാൾ. ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.
1: Lunch break.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ മൂവീസ് നോക്കിയപ്പോഴാണ് അനുപമ പരമേശ്വരൻ പ്രധാന വേഷത്തിലെത്തുന്ന മിസ്റ്ററി ത്രില്ലർ മരീചിക ട്രെയിലർ കണ്ടത്. വിരാജ്, അശ്വിൻ, റജീന എന്നിവരാണ് മറ്റ് പ്രധാന വേഷത്തിലെത്തുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ഇളയരാജ സംഗീതം പകർന്നിരിക്കുന്ന ചിത്രം ഒരു യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കഥയാണ് പറയുന്നത്. പിന്നെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സതീഷ് കസിറ്റയാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ May 29 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. റിപ്പോർട്ടുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം, ഒരു പ്രതീക്ഷ തന്നെയാണ് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കേറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. പുതിയ മൂവീസ് നോക്കിയപ്പോഴാണ് മലയാളം ഉൾപ്പെടെ പല ഭാഷകളിലും റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ ചിത്രം ശക്തമായ മാസ് എന്റർടൈനർ മസൂദ് ഖാൻ കണ്ടത്. അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയവും ആക്ഷനും ചേർന്നൊരു ഡ്രാമ ചിത്രം മതികാരവും നേതൃത്വം സംഘർഷം എന്നിവയെ ആസ്പദമാക്കിയ ലീഡർ റിലീസിനൊരുങ്ങുന്നുണ്ട്. ആൻഡ് ഇരുണ്ട പശ്ചാത്തലമുള്ള ഒരു ക്രൈം ത്രില്ലർ അന്വേഷണവും രഹസ്യങ്ങളും നിറഞ്ഞൊരു കഥയെ കുറിച്ച് നിമ്രോത് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ായിട്ട് ഇറങ്ങുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ആക്ഷനും ഇമോഷനും ചേർന്ന ഒരു ത്രില്ലർ ചിത്രമായ ഹാഫ് റിലീസിനൊരുങ്ങുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടത് ത്രില്ലർ എലമെന്റ്സ് ഉള്ള മൂവീസ് ആണ്. ആൻഡ് ഈ അടുത്ത് തന്നെ റിലീസിനൊരുങ്ങുന്നത് ആക്ഷൻ സിനിമകൾ, ക്രൈം ത്രില്ലറുകൾ, രാഷ്ട്രീയ ഡ്രാമകൾ, അങ്ങനെ ഒത്തിരി സിനിമകളാണ്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ ഏതാണ്? ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഈ അടുത്ത് തന്നെയാണ് റിലീസ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. ഇപ്പൊ എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

സൂക്ഷിച്ചു നോക്കേണ്ടത് ഉണ്ണി, ഇത് ഞാനല്ല എന്നും അതുപോലെ തന്നെ ഹരിച്ചും കുടിച്ചും നോക്കിയിട്ട് അതെന്താണ് എന്ന് കിട്ടാതിരിക്കുകയാണോ എങ്കിൽ ദയെ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് ഒന്നുകൂടി ആ ഒരു ചോദ്യം പറയാനായിട്ട്. അതിന് മുൻപ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. കുറച്ചു പേരും കൂടി ഉണ്ടായിക്കാനായിട്ട്, ഇനി ആ ഒരു ചോദ്യം മിസ്സായിട്ടാണെങ്കിൽ ദീ ആ ഒരു ചോദ്യം പിടിച്ചോ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം, 10 മുൻപ് എന്ത് വരുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്? 10 മുൻപ് എന്ത് വരുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്? എന്നിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് ഉത്തരം കെട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഞാനും ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉത്തരത്തിനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഉത്തരങ്ങളൊക്കെ നോക്കാം. അപ്പം കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കേറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ശോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ കണ്ണടച്ച് തുറന്നപ്പത്തേനും 3 മണിക്കൂർ അവറായി. എന്താ പെട്ടെന്നാലേ 1 മണിക്ക് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ, ഇത്രയും നേരമായോ എന്നൊക്കെ. എന്തായാലും പെരുന്നാളൊക്കെയാണ്, വെക്കേഷനൊക്കെ ഇപ്പൊ കഴിയാറായിട്ടുണ്ട്. അപ്പൊ എന്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഈ ഒരു സമയം മാക്സിമം എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ വർക്കൊക്കെ വരുമ്പോൾ അതിൽ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ ഒരു പക്ഷേ നമുക്കിങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കാനായി പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ അതിൽ തന്നെ ആയിരിക്കും, ആ ഒരു വർക്കിൽ തന്നെ സ്റ്റക്കായി നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഹറിബറി ആ ഒരു ടെൻഷനിലൊക്കെ ആയിരിക്കും. ഞാൻ ഇപ്പോഴേ പറഞ്ഞതൊന്നും പേടിപ്പിക്കുന്നില്ല, പക്ഷേ ഇതൊക്കെ തന്നെയായാലും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയം, ഇതുപോലെ എല്ലാവരും ഒത്തുകൂടുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിലപ്പെട്ട ഒന്ന് തന്നെയാണല്ലേ. അപ്പൊ നല്ല രീതിയിൽ തന്നെ എല്ലാവരും യൂസ് ചെയ്യുക. എന്തായാലും നാളെയുണ്ട് സമയം, നാളെ കൃത്യ സമയത്തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90.fm. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ശാലകി സൈനിങ് ഓഫ് നൗ.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: അച്ചച്ചോ അച്ചച്ചോ അച്ചച്ചോ.

0: എൻ്റെ പെണ്ണെ എന്നെ അങ്ങോട്ട് എടുത്തോളി.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

கேட்டறிஞ்சு கூட்டுக்கூடா.